ചെങ്ങി പോകാനുണ്ടാത്തവെ കോനം ചെങ് കേട്ടിക്കാത്ത പോകാനുണ്ടാത്തവെ കോനം ചെങ് കേട്ടിക്കാലെ മാത്ത പോകാനുണ്ടാത്തവെ കോനം ചെങ്.